0: Lakhanda Radio ITN. David Pierce Motor Company within Rajya Sevaka Upadapidana DPMC Rajya Pranama Amatanna Binduai Ikai Ikai Hatarai Hatsiai Hayasaya
1: Visha Madravya Bhavitain Ivatvenna Onada Jeevitaya Aluten Patanganna Asada Ehenam Meka Oya Gannam Ona Call Ekak 19:24 ta Katha Karanna Ratama Ekata Jathika Mehewuma
2: Mama Nam Dan Manam Relax
3: രാത്രി ദഹയട്ട് ലഖാണ്ഡ അഹന്ന ജാതിക ലോത്തരൈ മണ്ഡലയെ സീനുമ ടിക്കറ്റ് പത്തോട് ജാഗ്രാഹി പ്രതിഫല അത് രാത്രിയേമ ഒബട്ട് കിയന എക്കമ റേഡിയോവ ലഖാണ്ഡ
0: David Pierce Motor Company within Rajya Sevaka Opata Bajaj Trirodarata Saha Motorcycle Sandaha Suvisheshi Varaprasada Saha Deemana DPMC Rajya Pranama Amatanna Bindu

ശ്രുതി ദേവിൻ ശ്രുതി അമർസിരി പേരിസ് പ്രവീണ് ആദരണീയ ഗായനശില്പിയാനെ ഉത്തുമാൻ്റ് അതത്തപ്പി ഗൗരവനീയ ആദരണീയ ആരാധനാവേണ്ടവേത് വി സഹൂർദ റസവത്തോൻ വെനുവെൻ വ്യാളകമന്ദാ വേസിട്ട് ഭൂമ ഹരവത് റസവത് കീരസമുച്ച അതീത മതക്കയാൻ അവധിക്കറമെൻ ഗായനാ കലാട്ട് പ്രസവത്തുനെ അഭിഹോദാത്മ സംപ്രസാദിയക്കിൻ അമർസിരി പേരിസ് മറ്റുമാണ്ട് മേ വേദിക്കാവിൻ സമുദം ജലിത് അഭിവെനുവിൻ ഗയാൻമിട്ട് സന്തതിയ ധാരട്ട് തവാ ദവസക ഗുണവിന്നിട്ട് ആരാധന കരവി ഭൂമിശ്രുതി അമർസിരി പേരിസ് പ്രവീണ ഗായനശില്പിയാണ് ഉപത്തുമാറ്റ് പ്രസവത്തുനെ അഭി സുദാനം അമർസിരി പേരിസ് സ്വരയെ വിവേദിക്കാവി നിഹനവേദ്യ നിരോഷാ വിരാജിനി സ്വരയെ അവധിക്കറാന്നിട്ട് അലിത് ബഹുമ ആദരണീയ പ്രേമണീയ റസവത് ഗീതാവലിയക്ക് റസയെ വിന്നിട്ട് ഇട്ട് കളി സന്തതിയധാര മി പ്രാസാംഗിക സജീവക്കറിന്റെ ഒപ്പിട്ട് സമീപക്കറാനിട്ട് അപ്പൊ അനുഗ്രഹക്ക് തുക്കറിന് അപ്പൊ അനുഗ്രഹക്ക് ബൗദ്ധൻ പിലി പദവത് മതക്കറാനിട്ട് അവസരത്തിൽ അപ്പൊ അനുഗ്രഹക്ക് തുക്കറിന് അപ്പൊ സമഗ്ര നത്തൽ ബന്ധഗ്രീന്ന എൻ എൽ ബി ഹിതപത്തുനെ മേ വസരത്തുള്ളതി ഗവീകിയ മാസഹത്തക കാലത്തുല ധനനിദാനേ ലുത്രയത്തുലിൻ സുപിരി ത്യാഗലാബിൻ ദിദനിക് ഇവകേമ ലക്ഷ്യവിശ്യ ത്യാഗലാബിൻ തിസ് പസ്തനിക് ഇവകേമ ദിലക്ഷ്യ ത്യാഗലാബിൻ ഹാർസ്യ പണ സദ്ദനിക് വകേമ മാർത്തു പലവിന്ദാസിട്ട് പട്ടാൻ കത്ത് സന്ധേ ബോണസ് തുലിൻ ഗവീകിയ മാസ പഹക കാലത്തുള്ളതി ദസദഹസേ ത്യാഗലാബിൻ എക്ദഹസ്തുൻസി വിസി ഹദ്ദനിക് ബിഹിക്കിരീമട്ട് ധനനിദാനേ ലുത്രയേട്ട് ഹക്യാബ ലഭിലത്തേനോ നിസാ ജാതിയ മഹാധന സമ്പത്ത് ധനനിദാനേ ഒബത് മിലദീഗന കോടിപ്പറ്റി സിഹിനെ സെബേക്കർ ഗണ്ട് കില ബഹു ആദരൻ സിഹിപാ കർണോ ജീവിതത്തെ സിഹിനേറ്റ് വാസന വ്യാശീർവാദിയ ജാതികളുത്രൈ മണ്ഡലയ ഇവകീമത്തമായി അപിത്തെ കത്തൽ ബന്ധിക്കുന്ന അങ്ക എ കെ ഡോമാ വി കുർണിയാൻ പ്രഗ്യന്ന ഉദാഹരണ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിനെ ദെൻ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് വെത്തിൻ ഡോമാ കളു എട്ടി വത് കിരിമേ യന്ത്ര കനു സഹൽ വെൻ കർഗനിമേ യന്ത്ര സഹൽ എസറും കിരിമേ യന്ത്ര എത്തു സഹൽ നിഷ്പാദന സദ ആവശ്യ സീലു യന്ത്ര ഉപകരണ ഇക്കമ വഹലക് കറ്റൻ ലബാഗനിമേ പഹസുകമ ഒബട സൽസല തേനോ മെ യന്ത്ര ഒബട ആവശ്യ ധാർതാവൻഗൻ ലബാഗന്ന പുൽവൻ നമ്പർ 36 എൽഹേന പാർ മഹർഗമ കേന്ദ്ര സ്ഥാനേ തമായി മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിനെ സ്ഥാപിത കരലാ തേനെ ബിന്ദു 1177795 കേന ദുരകഥനാങ്കേൻ ഒബട വെഡി വിസ്തര ദനഗന്നട്ട് പുൽവൻ എപിലി വദവത് ബോമാദരിൻ സിഹിപാത് കരനോ ഹദൈ എമണം സഹൃദ രസവതുനി അമർസിരി പേരിസ്വരൻ രസവത്തുടു സന്തതിയ ധാര വി പ്രാസാംഗിക സജീവകരണയ രസഗാൻവാലട്ട് അപ്പി ദാത് എക്കോട്ട് ഉനുസും അത്ഭുത സംപ്രസാദയക് എക്കരമിൻ അരയും കരമു നിരോഷാവിരാചിനെ പ്രവീണ ആദരണീയ ശില്പിനിയേറ്റ് വേദികാവട്ട്.